ഒരു നരീന്തും മെല്ലരാകും തോറ തന്ന കർമ്മനല്ല പീച്ചകൊന്ന് പൊന്നനും ബംഗാള പച്ചാകൂടെ ലക്ക

എത്തായും കപ്പുവമ്പര എത്തായും കപ്പുവമ്പര അല്ലോ സുഹൃത്തുക്കാര Signorine, che ne ridite, se per l'istessa città, un po' sole, se vuoi cagnito, signori, chi vuol fare?